ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ

ബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ വെളുപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് വെളുപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുമ്പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ വെളുപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ഗമവ ഗമവ ഗമപദനിതപ ഗമപ

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ സുധാ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ടി ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. ന്യൂമോണിയ, അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും

യുണിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ, ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫെക്ട്

ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
2: റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാരംഭ വരിശകൾ നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ചു, തുടർന്ന് അലങ്കാരങ്ങളും. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗീതം എന്ന സംഗീത വിഭാഗത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി 3 ഗീതങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 4-ാമത്തെ ഗീതമായ മോഹനരാഗത്തിലുള്ള ഗീതമാണിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം വരിശകൾ പഠിച്ചത് മായാമാളകുള രാഗത്തിലാണ്. തുടർന്ന് കഴിഞ്ഞ 3 ഗീതങ്ങൾ പഠിച്ചത് മലഹരി രാഗത്തിലും. മായാമാളകുള രാഗത്തിൻ്റെ ജന്യമാണ് മലഹരി. അതുകൊണ്ട് തന്നെ ഇത്രയും നമ്മൾ പഠിച്ചു വന്നതിൽ സ്വരസ്ഥാനങ്ങളൊന്നും മാറിയിരുന്നില്ല. നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ മോഹനരാഗത്തിന് സ്വരസ്ഥാനങ്ങൾ മാറ്റമുണ്ട്. അതായത് ഇത്രയും നാൾ നമ്മൾ ശുദ്ധ ഋഷഭം ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. മോഹനരാഗത്തിന് ചതുശ്രുതി ഋഷഭമാണ്. അതുപോലെ തന്നെ ഇത്രയും നാൾ നമ്മൾ ശുദ്ധ ദൈവതമാണ് പാടിയിരുന്നത്. മോഹനരാഗത്തിലേക്ക് വരുമ്പോൾ ആണ് നമ്മൾ ചതുശ്രുതി ദൈവതമാണ് പാടുന്നത്. അതായത് രിയും ധായും നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായ രിയും ധായുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ സംഗീത പഠന ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നത് കുമാരിമാർ നന്ദിനി, അന്ന മെറിൻ അശ്വതി, പല്ലവി ആൻ പവിത്ര. ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം.

നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ 7 സ്വരങ്ങളെക്കുറിച്ചും 12 സ്വരസ്ഥാനങ്ങളെക്കുറിച്ചും പഠിച്ചിരുന്നു. 7 സ്വരങ്ങൾ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം എന്നിങ്ങനെ 7 സ്വരങ്ങൾ. ഈ 7 സ്വരങ്ങൾ 12 സ്വരസ്ഥാനങ്ങളായി മാറും. ഋഷഭം, 2 ഋഷഭമുണ്ട്, ശുദ്ധ ഋഷഭവും ചതുശ്രുതി ഋഷഭവും. അതുപോലെ തന്നെ 2 ഗാന്ധാരം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം,

0: രണ്ട്, ശുദ്ധമധ്യമം പ്രതിമധ്യമം, ദൈവതം ശുദ്ധദൈവതം ചതുശ്രുതി ദൈവതം, നിഷാദം കൈശിക നിഷാദം കാകളി നിഷാദം. ഓരോ രാഗത്തിലും സ്വരസ്ഥാനങ്ങൾ മാറി മാറിയാണ് വരുന്നത്. ഇത്രയും നാൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന മായാമാളഗോളയ്ക്കും മലഹരി രാഗത്തിനും ശുദ്ധ ഋഷഭമാണ് വന്നിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന മോഹനത്തിന് ചതുശ്രുതി ഋഷഭമാണ് വരുന്നത്. അതുപോലെ തന്നെ ദൈവതവും ചതുശ്രുതി ദൈവതമാണ് വരുന്നത്. മോഹനരാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, അഞ്ച് സ്വരങ്ങളാണ് മോഹനരത്തിലുള്ളത്, സരിഗപദ. അതുകൊണ്ട് ഇതിനെ ഔടവ ഔടവ രാഗം എന്ന് പറയപ്പെടുന്നു. 28-ാമത്തെ മേളകർത്ത രാഗമായ ഹരികാംബോജിയിൽ ജന്യമാണ് മോഹനം. അതിൻ്റെ ആരോഹണം നമുക്ക് ഒന്ന് പാടി നോക്കാം. ഋഷഭവും ദൈവതവും അല്പം കൂടി ബലം കൊടുത്ത് പാടണം നമ്മൾ.
1: സരി
0: പാടി.

രൂപക താളത്തിലാണ് ഈ ഗീതം ചിട്ട ചെയ്തിരിക്കുന്നത്. 2 അടി 1 വീച്ച് ഇതാണ് രൂപകതാളം. 1 അടിയിൽ 2 സ്വരങ്ങൾ വരും. ഗ ഗ പ പ

കർണാടക സംഗീതത്തിന്റെ 12 സ്വരസ്ഥാനങ്ങളിൽ ഋഷഭം, ശുദ്ധ ഋഷഭം, ചതുസ് ഋഷഭം എന്നിങ്ങനെയുണ്ട്. അതിൽ നമ്മൾ മായാമാളകുള രാഗത്തിന് പാടിയത് സായോട് വളരെ ചേർന്ന ഋഷഭമാണ്. അതേസമയം നമ്മൾ മോഹനത്തിന് പാടുമ്പോൾ ചതുശ്രുതി ഋഷഭം ഋഷഭത്തിന് കുറച്ചുകൂടെ ബലം കൊടുത്ത് പാടും. സോഫ്റ്റായിട്ട് പാടുന്നത് ശുദ്ധ സായോട് ചേർന്ന് പാടുന്നത് ശുദ്ധ ഋഷഭം, കുറച്ചുകൂടെ ബലം കൊടുത്ത് പാടുന്നത് ചതുശ്രുതി ഋഷഭം ശുദ്ധ ഋഷഭം ചതുശ്രുതി ഋഷഭം. അതുപോലെ തന്നെ ദൈവതവും പധ ശുദ്ധ ദൈവതം പധ. അപ്പൊ ഈ നമ്മൾ രണ്ട് ചതുശ്രുതി ഋഷഭവും ചതുശ്രുതി ദൈവതവും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പല പല സ്വരസ്ഥാനങ്ങൾ മാറി മാറി വരുന്ന രാഗങ്ങൾ നമ്മൾ പഠിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കല്യാണി രാഗത്തിലുള്ള ഗീതം നമ്മൾ പഠിക്കും. ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സിനിമ കൊട്ടക നിർവഹണം നന്ദിനി എൻ മേനോൻ. സസ്നേഹം.

0: ജാതി മത ചിന്തകളുടെ സ്വാധീനമാണ് പലപ്പോഴും മതപരമായ വിവാഹങ്ങളുടെയും ആചാരങ്ങളുടെയും അടിത്തറ. ഭൂരിഭാഗം ആളുകളും ഇതെല്ലാം പിന്തുടർന്നു പോകുമ്പോഴും സ്വയം കണ്ടെത്തിയ പങ്കാളിയെ മറ്റെല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് സ്വന്തമാക്കാൻ ആർജവം കാണിച്ചവരും കുറവല്ല. വളരെ പക്വതയേറിയ പ്രണയങ്ങൾക്ക് ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമാകില്ല എന്ന് തെളിയിച്ചവരുമുണ്ട്. കുടുംബത്തെയും സമൂഹത്തെയും എതിർത്ത് ഒന്നിച്ചു ജീവിക്കാൻ ആരംഭിക്കുന്നവരുടെ മുൻപിലുള്ള വെല്ലുവിളികൾ ഏറെയാണ്. തീർത്തും ഒറ്റപ്പെടുമോ എന്ന ചിന്തയും വല്ലാതെ അലട്ടും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മിശ്രവിവാഹങ്ങൾ ഒരു പുതുമയല്ല. എന്നാൽ ഇതിന്റെ സാധ്യതകളെയും വെല്ലുവിളികളെയും മുൻപിൽ കണ്ടുകൊണ്ട് 1990 സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് സസ്നേഹം. തിരക്കഥ കൊണ്ടും സംഭാഷണങ്ങൾ കൊണ്ടും കാലാതീതമാണ് ഈ ചിത്രം. AK ലോഹിതദാസ് ആണ് തിരക്കഥ. ബാലചന്ദ്ര മേനോൻ, ശോഭന, ഇന്നസെന്റ്, സുകുമാരി, KPS ലളിത എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. ജോൺസൺ മാഷ് സംഗീതം പകർന്ന താനേ പൂവിട്ട മോഹം എന്ന ഗാനത്തിലൂടെ ആ വർഷത്തെ മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ജി വേണുഗോപാലിന് ലഭിച്ചു. ചിത്രത്തിന്റെ കഥയിലേക്ക് കടന്നാൽ ഇരു വീട്ടുകാരുടെ എതിർപ്പുകളെയും അവഗണിച്ച് ഒന്നായവരാണ് തോമസ് കുര്യനും സരസ്വതിയും. ഇരുവരും അടുത്തുള്ള സ്കൂളിലെ അധ്യാപകരാണ്. സ്ഥിര വരുമാനമുള്ള ജോലിയുള്ളതുകൊണ്ട് തന്നെ സ്കൂളിനടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ ഇരുവർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവരുടേത് മിശ്രവിവാഹമായതുകൊണ്ടാണ് വീട് വാടകയ്ക്ക് കൊടുത്തതെന്നാണ് പുരോഗമനവാദിയായ വീട്ടുടമസ്ഥന്റെ പക്ഷം.
1: എന്റെ തന്തയ്ക്ക് വിളിച്ചാൽ എന്നെ നായരെ എന്ന് വിളിക്കരുത്. 30-ാമത്തെ വയസ്സിൽ മുറിച്ചതാ ഞാൻ എന്റെ വാല്.
2: വാല്?
1: ആ, നായരെ എന്നുള്ള വാല്. അന്ന് മുതൽ ഇന്ന് വരെ ഞാനൊരു പുരോഗമനവാദിയ. ഉദാഹരണത്തിന്, ഈ വീട് തന്നെ എത്ര പേര് വാടകയ്ക്ക് ചോദിച്ചതാ? ഞാൻ കൊടുത്തില്ല. മാഷ് ഒരു മിശ്രവിവാഹി ആയതുകൊണ്ട് മാത്രമാണ് മാഷക്ക് ഞാൻ തന്നത്. നിങ്ങളൊക്കെ ജാതിയും മതവും ഇല്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ?
2: ഓ, അങ്ങനെ വലിയ പുരോഗമനവാദമൊന്നും എനിക്കില്ല.
1: എന്നാ പിന്നെ മാഷ് എന്തിനാ ഈ നാട്ടുകാരെയും വീട്ടുകാരെയും അപ്പനെയും അമ്മയൊക്കെ വെറുപ്പിച്ചിട്ട് ഈ പട്ടത്തിൽ പെണ്ണെ കല്യാണം കഴിച്ചത്?
2: എന്ന് പറഞ്ഞാൽ എനിക്ക് സരസൂനെ ഇഷ്ടമായി. സരസൂന എന്നെ രണ്ട് വീട്ടുകാരുടെ കയറി എങ്ങ് എതിർത്തു. എന്നാ ചെയ്യാനാ? ഞാൻ ഇനി വിളിച്ചോണ്ട് പോകും. ഏതായാലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ജോലിയുണ്ട്. ഏതാ ഇനി ഇപ്പൊ ഞങ്ങൾക്ക് ആരുടെ ഔദാര്യം വേണ്ട? സ്നേഹവും ബന്ധവും കണക്കും പറഞ്ഞ് ഞാൻ കൂടി കയറി എല്ലാവരും പോകുന്നില്ല.
1: അതാണ് ആണത്തോ?
2: അങ്ങനൊന്നുമില്ല.
0: ഇരുവരും വ്യത്യസ്തമായ വിശ്വാസ പ്രമാണങ്ങളിലൂടെ കടന്നു വന്നവരാണെങ്കിലും വൈവാഹിക ജീവിതത്തെ അതൊന്നും ബാധിച്ചില്ല.
3: ഒന്നും കഴിച്ചില്ലല്ലോ.
2: മതി,
3: ഇനി രസം കൂട്ടി ഇത്രയും കൂടി ഉണ്ണ.
2: വേണ്ട, മതിയായിട്ട.
3: എന്നും ഈ രസവും സാമ്പാറും മോരും കൂട്ടി മടുക്കൂലേ?
2: എന്താ പറഞ്ഞു?
3: മുഖം കണ്ട എനിക്ക് അറിഞ്ഞൂടെ. മത്സ്യവും മാംസവും കഴിക്കണം തോന്നുമ്പോ ഹോട്ടലിൽ ചെന്ന് കഴിച്ചോളൂ. കയ്യും വായൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകിയാ മതി.
2: ഞാനൊരു കാര്യം പറയാം, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പങ്കുവെക്കാൻ പറ്റുന്നത്. ഏതാ? അതേ നമുക്ക് വേണ്ടു.

0: അല്ലാതെ എന്റെ ഇഷ്ടം സരസുവിന്റെ ഇഷ്ടം അങ്ങനൊന്നില്ല. എന്നതാ ഈ ആലോചിച്ച് കൂട്ടുന്നേ? പിന്നെ അതിനെ കണ്ണു നിറഞ്ഞ്. ഞാൻ പറയട്ടെ, വീട്ടുകാരെ പറ്റി ആലോചിച്ചു അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും ആലോചിക്കരുതെന്ന്. ഒരു നസ്രാണിയെ കെട്ടിയ പട്ടത്തിൽ പെണ്ണിനെ ഇനി അവർക്ക് എന്നാത്തിനാ അത് പ്രതീക്ഷിക്കുന്ന? അതെ സരസുന് ഞാനില്ലേ, അപ്പയായിട്ടും അമ്മയായിട്ടും എല്ലാമായിട്ടും നമുക്ക് എന്നാത്തിനാ ബന്ധുക്കള്? കുറച്ചാളൂടെ കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരാളോട് വരാൻ പോവല്ലേ? ഈ ലോകത്ത് നമ്മൾ മൂന്ന് പേർ മതി.
1: ഇപ്പോൾ സരസ്വതി ഗർഭിണിയാണ്. ആദ്യമൊക്കെ വീട്ടുജോലികളിൽ തോമസും സഹായിച്ചെങ്കിലും പതിയെ പതിയെ എല്ലാം കൂടി ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ ഇരുവർക്കുമായില്ല. സരസ്വതിയുടെ എതിർപ്പ് അവഗണിച്ച് തോമസും വീട്ടുടമസ്ഥൻ പത്മനാഭനും കൂടി പറ്റിയ ഒരു വീട്ടുവേലക്കാരിയെ തപ്പിയിറങ്ങി.
0: 200 രൂപ എന്ന് പറയുന്നത് കൂടുതലാ, അത്രയ്ക്കുള്ള പണി ഇല്ല അവിടെ.
2: കൂടുതലാണെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കൂ, എനിക്ക് പറ്റത്തില്ല.
3: ഇരുന്നൂറെങ്കിൽ 200 കൊടുത്ത് തൊലിക്കുന്നതാ നല്ലത്. എത്ര നേരമായി നമ്മൾ നടക്കണു, ചെരുപ്പിന്റെ വാറ് കഴിഞ്ഞു.
0: ആ 200 എങ്കിൽ 200, പക്ഷെ ഇന്ന് തന്നെ വരണം.
2: ധൃതി പിടിക്കല്ലേ, ചോദിക്കട്ടെ, മിക്സിയും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ടോ?
0: മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഇല്ല.
2: അപ്പൊ പിന്നെ എങ്ങനെ അലക്കാനാ? ഇതാ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ജോലിക്ക് വരാൻ മാടി.
0: വീട്ടിൽ ഞാനാ അലക്കുന്നത്, കൂട്ടത്തിൽ ഒന്ന് സഹായിച്ചു തന്നാ മതി.
2: വാരികളൊക്കെ വരുത്തുന്നുണ്ടോ?
0: വാരികളോ?
3: വാരികൾ ഇപ്പൊ തൽക്കാലം ഒന്നും വരുത്തുന്നില്ല, ഏത് വേണമെങ്കിൽ വരച്ചി തരാം. അതിന്റെ ലിസ്റ്റ് കൂടെ തന്നാ മതി.
2: വിചാരം ടി വി ഒക്കെ ഉണ്ടല്ലോ അല്ലേ?
0: ആ അത് രണ്ടും ഇല്ല.
2: പിന്നീട് വീടാ, എനിക്ക് പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് വരാൻ.
0: നിങ്ങൾ എന്നാത്ത എന്നെ കൂടെ കെട്ടിയെടുത്തത്?
3: മാഷ് ദേഷ്യപ്പെടല്ലേ.
0: എന്നാ അങ്ങനെ ആ പെങ്കൊച്ച് പറയുന്നേ? മിക്സി വേണം, ടി വി വേണം, VCR വേണം, നാളെ ഒരു ചെറുക്കനെ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നായി?
3: വെറുതെ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല, കാലം മാറി. ഇതിനേക്കാൾ കുറഞ്ഞ ഡിമാൻഡിൽ BA MA കിട്ടിയെന്ന് വരും, പക്ഷെ വേലക്കാരനെ കിട്ടില്ല. ഇനിയിപ്പോ ഒരു അഡ്രസ് കൂടെ എന്റെ ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം.
4: വന്ന കാലിൽ നിൽക്കാതെ കയറിയിരിക്കൂ, കയറിയിരിക്കുന്നേ.
0: മര്യാദയുണ്ട്.
3: വീട്ടില് ഇവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവര് കാലത്തെ ജോലിക്ക് പോയാൽ വൈകുന്നേരം ഇവര് മടങ്ങി വരുന്നവരെ അവിടെ യാതൊരു ജോലിയില്ല.
4: ജോലി ചെയ്യാൻ അവൾക്ക് യാതൊരു മടിയില്ല.
3: ശമ്പളം എത്ര വേണ്ടേ?
4: ശമ്പളത്തിന്റെ കാര്യം ഇരിക്കട്ടെ, ആദ്യം പെണ്ണിനെ ഇഷ്ടപ്പെടണ്ടേ?
3: വേണം
4: മോളെ. അമ്മ ചെല്ലടി നാണിക്കാതെ.
0: അപ്പനാന്നേരം നമ്മളിനി പെണ്ണ് കാണാമെന്ന് വിചാരിക്കൂ.
3: ശരിയല്ലേ, നമ്മൾ പെണ്ണിനെ കാണാനല്ലേ വന്നത്?
0: അതെ.
4: മോളെ
1: എന്നാൽ രണ്ടു ദിവസത്തിന് ശേഷം ആ വേലക്കാരിയെയും സരസ്വതി പറഞ്ഞുവിട്ടു. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് തോമസിന്റെ അളിയൻ ഈനാശു പ്രത്യക്ഷപ്പെടുന്നത്. കല്യാണത്തിന് ശേഷം കുടുംബക്കാരുമായിട്ട് ബന്ധമില്ലാതിരുന്ന തോമസിനെ കാണാൻ ഇപ്പോൾ അളിയൻ വന്നതിന്റെ ഉദ്ദേശം അയാൾക്ക് പിടികിട്ടിയില്ല.

0: എന്തണ്ട ഈ പൊട്ടം പൂരം കാണുന്ന പോലെ നോക്കണേ, മനസ്സിലായില്ലേ നിനക്ക്?
1: തല്ലാനാണോ തടവാനാണോ എന്നറിയണ്ടേ? ഏതായാലും കുടുംബക്കാർക്ക് ഞാനൊരു പവഞ്ഞ പുള്ളിയാണല്ലോ.
0: അത് നിന്റെ താമരശ്ശേരി കുടുംബക്കാർക്ക്. എന്റെ അപ്പൻ തെക്കേത്തല പറയുതാ, നിന്റെ പെങ്ങളെ കെട്ടിന്ന് വിചാരിച്ച് താമരശ്ശേരി കുടുംബക്കാരുടെ താളത്തിനൊത്ത് തുള്ളാൻ ഈ ഈനാച്ചിനെ കിട്ടില്ല.
1: അതിന്റെ മനുഷ്യന്റെ ഉള്ളിലിപ്പോ ഞാനിപ്പോ അറിയാനാ.
0: എടാ, നീ ഒരു പട്ടത്തി പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചു എനിക്കും തൊട്ട് തേങ്ങയാ. ഞാൻ ഈ ഇരിഞ്ഞാലക്കോട്ട് കന്യാകുമാരി, കന്യാകുമാരി ടു ഇരിഞ്ഞാലക്കോട്ട എപ്പോഴും ഓട്ടല്ലേ, വരാൻ നേരം കിട്ടണ്ടേ?
1: ഞാൻ കരുതി ചേച്ചിയുടെ സമ്മതമല്ലേട്ടാ.
0: എന്റെ നട്ടല്ലൂരി അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണല്ലോ ഞാൻ നടക്കണേ. എടാ, നീ പട്ടത്തിയോ നമ്പൂരിച്ചോ ഏത് പിശാശിനെ വേണേ കല്യാണം കഴിച്ചോ, പക്ഷെ അവള് പെണ്ണായിരിക്കണം. ആണോ?
1: ആ ആയിരിക്കണം, അല്ലെ പിന്നെ എങ്ങനെ ഗർഭിണിയാവുന്നേ?
2: അങ്ങനെ ഈനാശു അവരിൽ ഒരാളായി മാറി. വീട്ടു സഹായത്തിന് ആളെ അന്വേഷിക്കുന്ന കാര്യവും കൂട്ടത്തിൽ ഈനാശു അറിഞ്ഞു. വൃത്തിയും ആത്മാർത്ഥതയും ഒക്കെയുള്ള ഒരു വേലക്കാരനെ അവർക്കായി അയാൾ കണ്ടെത്തി.
3: കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാണ്, മാസ്റ്റർ ടീച്ചറാണല്ലേ ഈനാശു ചേട്ടൻ പറഞ്ഞിരുന്നു. എന്റെ പേര് അപ്പുകുട്ടൻ.

0: കഴിവ് ആത്മാർത്ഥതയുള്ള ഒരു വെപ്പുകാരൻ വേണം നീനാശ്വരനോട് പറഞ്ഞിരുന്നില്ലേ? അയച്ചതന്നെയാ. താക്കോല് എന്റെ മാസ്റ്റെ ഉച്ചക്ക് 12 മണിക്ക് എത്തിയതാ. ഞാൻ ഇരുന്ന് വേറെറിയെന്ന് കണ്ടപ്പോ വെറുതെ അമ്മർത്തുള്ള തൂണിലൊന്ന് കയറി തപ്പി നോക്കി. അവിടെയൊക്കെയാണല്ലോ സാധാരണ താക്കോല് വെക്കുക. കിട്ടി. കിട്ടിയപ്പോ പിന്നെ ആരോട് ചോദിക്കാൻ? ഈനാശ്വരന്റെ അലിയനല്ലേ, പ്രത്യേക അനുവാദം ഒന്നും വേണ്ടല്ലോ. ഞാൻ കേറി. ഇനി ഞാൻ തന്നെയാണല്ലോ ഈ വീട് നോക്കേണ്ടതും. ഏതായാലും വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാപ്പി കൂടി കഴിഞ്ഞാണോ കുളി, കുളി കഴിഞ്ഞാണോ കാപ്പി കൂടി എന്ന് ഈനാശ്വരനോട് പറഞ്ഞൂല്ല. അയ്യോ, ഇതൊക്കെ ഞാൻ എടുത്തോണ്ടായിരുന്നല്ലോ. ഏതായാലും വെള്ളം ഞാൻ കുളിമുറി കൊണ്ടുപോയേക്കാം.
1: പുള്ളിക്കാരനാണ് കൊള്ളാമല്ലോ.
2: വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ തന്നെ ഈനാശു തീരുമാനിക്കും. ഭാര്യ റോസിയെ പറഞ്ഞു മാറ്റാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. അത് വിജയിച്ചപ്പോൾ തോമസിന്റെ വീട്ടിലും ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു. പക്ഷേ തോമസിന്റെ അച്ഛൻ താമരശ്ശേരി കുര്യാച്ഛന് വർഷം ഇത്ര കഴിഞ്ഞിട്ടും അതൊന്നും മറക്കാനും പൊറുക്കാനും കഴിഞ്ഞില്ല.
3: ഞാനിപ്പോ എന്നാ ചെയ്യണമെന്ന് ഐനാശ് പറയുന്നേ?
4: അപ്പം പിടിച്ച മൊയലിന് 2 ജവി 2 ജവി എന്ന് പറഞ്ഞാ ഞാനിപ്പോ എന്ത് ചെയ്യാ?
3: മൊയലിന് പിന്നെ 2 ജവി അല്ല 4 ജവിയാ.
4: അത് പോട്ടെ അത് പോട്ടെ, അപ്പനും അമ്മയും നമ്മളെല്ലാവരും കൂടി അവനെ കൂട്ടിക്കൊണ്ടിരാ. അത് തന്നെ.
3: എന്റെ പട്ടി പോ.
4: പട്ടി പോയിട്ടെന്ന കാര്യം? അപ്പം പോണം.
3: ഈനാശു, നമ്മൾ തമ്മിൽ ഇതേവരെ ഒരു പ്രശ്നവും ഇല്ല. ഇനി ഈ കുരുത്തങ്കട്ടവന്റെ പേരില് നമ്മൾ അമ്മായി അപ്പനും മരുമോനും തമ്മിൽ വഴക്കുണ്ടാക്കണ്ട.
5: നിങ്ങൾ എന്നെ വായി പറയുന്നത്? മക്കളെ തോപ്പിച്ചിട്ട് എന്നെ കിട്ടാനാ? ഒക്കെ കർത്താവിന്റെ നാമത്തിലൊക്കെ മറക്കണം അല്ലേ ഈനാശു?
3: ഇക്കാര്യത്തിൽ നീ ഇടപെടരുത്. താമരശ്ശേരി കുര്യാച്ഛൻ തറവാട്ടുകാരൻ ക്രിസ്ത്യാനിയാടി. 2-3 അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉണ്ടായിട്ടുള്ളതാ ഈ കുടുംബത്തിൽ നിന്ന്. തിരുസഭയിൽ വരെ സ്ഥാനമുള്ളവനായി കുര്യാച്ഛൻ. ആ എന്റെ മുഖത്ത് അവൻ കരിവാരി തേച്ചിട്ട് ഇറങ്ങിപ്പോയത്. എന്നിട്ട് ഞാനത് മറക്കണം അല്ലേ? പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി.
4: പെണ്ണുങ്ങളുടെ പ്രസവകാര്യം പള്ളി പോയി പറഞ്ഞിട്ട് കാര്യം ഇത് നല്ല കുത്തു.
5: എനിക്കേ ഈനാശു, ആദ്യമായിട്ടേ കുടുംബത്തിലൊരു കുഞ്ഞിക്കാലി പറക്കാൻ പോകുന്നത്. അത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതായിപ്പോയി.
3: എടി, അങ്ങനെ ഒരു മകൻ നമുക്കില്ല. റേഷൻ കാർഡിൽ നിന്ന് വരെ അവന്റെ പേര് ഞാൻ വെട്ടിക്കളഞ്ഞതാ. മക്കളില്ലാത്തത് കൊണ്ട് ഒരു അപ്പന്റെ വിഷമം എന്താണെന്ന് നിനക്കറിയത്തില്ല. 10-40,000 രൂപ ചെലവാക്കിയാ ഞാൻ അവനെ പഠിപ്പിച്ചത്. 6,000 തെങ്ങിൻ തൈ വെച്ചെങ്കിൽ ഇപ്പൊ കാശത്രയാനെ.
4: തേങ്ങക്കിപ്പോ അപ്പം വിചാരിക്കാൻ അത്ര വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ട് ആ വർത്തമാനം പറയണ്ട. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അവിടെ പോകും. റോസിനെയും കൊണ്ടു വരുന്നത് പറ്റേ.
2: അങ്ങനെ റോസിയും ഈനാശുവും കൂടി പിറ്റേന്ന് തന്നെ തോമസിന്റെ വീട്ടിലെത്തി. ആദ്യം കുറച്ചു പരാതിയും പരിഭവവും ഒക്കെ ഉണ്ടായെങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറി. വർഷങ്ങൾക്ക് ശേഷം തന്റെ അനിയനെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം റോസിക്കും ഉണ്ടായിരുന്നു. സരസ്വതിയെ നാത്തൂനായി തന്നെ അംഗീകരിക്കാനും റോസിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. സരസ്വതിയുടെ വീട്ടുകാരെ കൂടി കാര്യമൊക്കെ അറിയിച്ച് പറ്റുവാണെങ്കിൽ എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്താൻ തന്നെ ഈനാശു തീരുമാനിച്ചു. അങ്ങനെ ഈനാശു സരസ്വതിയുടെ വീട്ടിലെത്തി.
6: സ്വാമി, ഈ നാരായണയ്യര്
7: ഞാൻ പറഞ്ഞല്ലോ ആനാ, അവനക്ക് സംഗീതത്തെ പറ്റി ഒന്നും അറിയില്ല. ഇന്ത ഫാമിലിയില് ആകെയുള്ള ഒരേ ഒരു മുഷ്ടൻ ഞാൻ താൻ. ശ്രീനിവാസ് അയ്യർ ഷീമാച്ചു എന്ന് വിളിക്കും.
6: യാര്?
7: എനിക്ക് കച്ചേരി ബുക്ക് പെണ് വന്നതാക്കും. ഇവിടുത്തെ നാരായണയ്യർ.
6: ഓ, വണക്കം.
7: വണക്കം.
6: ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ.
7: അപ്പൊ എന്നല്ലയാ?
6: എന്നാ വിഷയം? ഞാൻ ഇപ്പൊ ഇരിഞ്ഞാലപ്പുഴയിൽ നിന്ന് വരാ. എന്റെ പേര് ഈനാശു. സരസ്വതിയെ കല്യാണം കഴിച്ച തോമസ് കുട്ടി എന്റെ അളിയനാ. ഭർത്താവിന്റെ അളിയൻ. അതായത് ബ്രദറിൻലോ. തിന്നാൻ വരല്ലേ. ഏതായാലും വന്നു. ഇനി പറയാനുള്ളത് പറഞ്ഞിട്ടേ പോണുള്ളൂ.
7: അവളെ പറ്റിയൊന്നും ഞങ്ങൾ കേൾക്കണ്ട. അങ്ങനെ ഒരു മകൾ എനിക്ക് ജീവിച്ചിരിപ്പില്ല.
5: ഇവൻ കിട്ടെ.
6: ഏതാ ഈ മരക്കുരിശ്? സരസ്വതിയുടെ അമ്മ.
7: ഏയ്, സരസ്വതിയുടെ അമ്മ മരിച്ചിട്ട് നാളെ എത്രയായി? ഇത് മാമി, അണ്ണൻ, തങ്കച്ചി. എപ്പോ ഇപ്പിടുത്ത ഇങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കും? കലബല കലബല കലബല
5: കലബല.
6: പെങ്ങളെ പെങ്ങളെ, ഞാനൊന്ന് പറയട്ടെ. സരസ്വതിയും തോമാസുട്ടിയും കല്യാണം കഴിച്ചോണ്ട് തൃശ്ശൂരോ കോട്ടയത്തോ തിരുവനന്തപുരത്തോ ഇവിടെ ഒന്നും ആകാശം ഇടിഞ്ഞൊഴിഞ്ഞു വീണിട്ടില്ല. പിന്നെ താമരശ്ശേരി കുര്യച്ചന്റെ വീടിന്റെ മുകളില് ഒരു ചെറിയ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിള്ളൽ ഇവിടെ
7: ഉണ്ടായിട്ടുണ്ട്.
6: ഇവർക്ക് ഭർത്താവില്ലേ?
7: ഇല്ല, ഉപേക്ഷിച്ചു പോയി.
6: അയ്യോ, കഷ്ടായി പോയി. അല്ല, ഉണ്ടെങ്കി അയാളുടെ ചവിട്ടത്തിൽ രണ്ട്
5: പൂശുപൂശായിരുന്നേ.
6: അമ്മ്യാരുപണിന്നൊരു നസാനി കെട്ടിന്ന് വെച്ച് ഒരു സംഗതി നടക്കായിരുന്നിട്ടില്ല. അവൾ ഇപ്പൊ ഗർഭിണിയാ. ആ വിവരം ഒന്ന് പറയാന്ന് വെച്ചാ ഞാൻ ഇവിടം വരെ വന്നത്. ഏതായാലും ഇത്രത്തോളായി. ഇനി എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാ നമുക്കൊരു കുടുംബം പോലെ കഴിയാം. സ്വാമി ഒന്ന് ആലോചിക്ക്. പാട്ടുകാരെ ഞാൻ പോട്ടെ, അമ്മയാരെ പോട്ടെ.
2: എന്തായാലും ഈനാശുവിന്റെ ശ്രമങ്ങളൊന്നും പാഴായില്ല. സരസ്വതിയുടെ മാമൻ ശ്രീനിവാസ അയ്യർ പിറ്റേന്ന് തന്നെ സരസ്വതിയെ കാണാൻ അവരുടെ വീട്ടിലെത്തി. ഭാഗവതർ കൂടിയായ ശ്രീനിവാസ അയ്യരാണ് പാട്ടിലേക്ക് സരസ്വതിയെ നയിച്ചത്. ഹാർമോ

0: ണിയമൊക്കെയായി ശിഷ്ടകാലം സരസ്വതിയോടൊപ്പമാകാമെന്ന് ഉറപ്പിച്ച മട്ടിലാണ് എന്തായാലും ഭാഗവതരെത്തിയത്. അത് ബാക്കിയുള്ളവർക്ക് ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരുന്നില്ല.
1: കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഈ സംഗീതം.

0: അപ്പൊ കല്ലിലെ പോലും ബലിയിക്കുന്നതാണ് സംഗീതം.
1: എന്നാ ഞാനൊരു കല്ലെടുത്തോണ്ട് അയച്ചേരാ. ഇന്നലെയും കൂടി ഉറങ്ങിയിട്ടില്ല സ്വാമി.
0: ഉറക്കത്തിന് താരാത്താണ്. ഓ മന തിങ്കൾക്ക് നല്ല കോമള തയമരപ്പു. ആ വരണം വരണം. മാപ്പിളയ്ക്ക് സംഗീതം ഇഷ്ടമാണല്ലേ.
2: പിന്നെ ഫഹാദ് ആർക്കാ ഇഷ്ടമല്ലാത്തത്? പക്ഷെ അതിനൊക്കെ ഒരു സമയം കാലം ഒക്കെ വേണ്ടായോ?
0: സംഗീതത്തിന് സമയം കാലം ഒന്നും ഇല്ലേ.
2: മനുഷ്യർക്കുണ്ടേ. എല്ലാരും സുഖമായ ചുരുണ്ടുകയാണ് ഉറങ്ങുന്ന ഈ സമയത്ത് നമുക്കല്പോ ഒന്ന് ഉറങ്ങണ്ടായോ? പാത്തങ്ങനെ മുട്ടിരിക്കണ താങ്ങിക്കോ. ആ കട്ട ഏതാന്ന് വെച്ചാൽ ഒന്ന് താത്തി വെച്ച് മറ്റാർക്കും ബുദ്ധിമില്ലാത്ത രീതിയിൽ നമുക്ക് വേണ്ടി മാത്രം ഏതാ.
3: പ്രസവത്തോടനുബന്ധിച്ച് സരസ്വതി ടീച്ചർക്ക് രണ്ടു മാസം അവധി ലഭിച്ചെങ്കിലും തോമസ് മാഷിന് അത് കിട്ടിയില്ല. എച്ച് എമ്മിനോട് കയർത്തിട്ടും ഗുണമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്പുക്കുട്ടൻ വന്ന് സരസ്വതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയ വിവരം തോമസിനെ അറിയിച്ചു. തോമസ് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും സരസ്വതി പ്രസവിച്ചിരുന്നു. ഒരു പെൺകുട്ടി. റോസിയും ഈനാശുവും മാമനും അപ്പുക്കുട്ടനുമൊക്കെ ആയപ്പോൾ കുഞ്ഞിനെ നോക്കൽ എളുപ്പമായി. കുഞ്ഞു ജനിച്ച വിവരം അറിയിച്ചുകൊണ്ട് രണ്ടു വീടുകളിലേക്കും തോമസ് കത്തയച്ചു. തോമസിന്റെ അമ്മച്ചിക്ക് അപ്പച്ചനെ പറഞ്ഞു ധരിപ്പിച്ച് തോമസിന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ അത് മതിയായിരുന്നു.
4: അമ്മച്ചി എന്നതായി കാണിക്കുന്നേ? കരയാനാണോ ഇങ്ങോട്ട് വന്നേ? എടാ നീ അപ്പുറത്തോട്ട് ഇല്ല, അപ്പച്ചനോട് നിക്കല്ലേ. കരയല്ലേ? ദാ മോളെ കാണണ്ടേ? നാത്തൂന് അമ്മച്ചി.
2: അപ്പച്ച, അപ്പച്ചന് ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം. ഞാൻ ഞാൻ ചെയ്തതും വലിയ തെറ്റാ. പക്ഷെ എല്ലാം കഴിഞ്ഞില്ല അപ്പച്ച. അങ്ങോട്ട് വന്ന് അപ്പത്തിനെ കാണണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു. അപ്പച്ചനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊന്നും എഴുതിയ. സരസ് ഒരു പാവോ. അവൾ എപ്പോഴും പറയും അപ്പത്തിനെ പോയി കാണണം, മാപ്പ് ചോദിക്കണം എന്നൊക്കെ. പിന്നെ പുറമേക്ക് ആരെന്നാ പറഞ്ഞാലും എനിക്കറിയാം അപ്പച്ചനെ ഇഷ്ടമാണ്.
5: നിന്റെ അമ്മച്ചിയെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാ ഞാനിവിടെ വരെ വരാൻ തയ്യാറായത്. എനിക്ക് ഉടനെ പോണം.
2: ഏതായാലും വന്നില്ലേ അപ്പച്ച? അകത്തേക്ക് വന്നു. എന്റെ മോളെ ഒന്ന് കാണണ്ടായോ?
4: പേടിക്കാനൊന്നുമില്ല, മോളങ്ങോട്ട് ചെല്ലേ. ചേച്ചിയും കൂടെ വാ. ഈശോയെ, ഞാനില്ല നാത്തൂനെ. അപ്പച്ചൻ എന്നെ ഇപ്പൊ കാണണ്ട. അല്ലെങ്കിൽ തന്നെ അപ്പച്ചൻ പറയുന്നൊന്നും ഞങ്ങള് കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നും വഴക്കാ. ദേ മാപ്പും പോ. ചേച്ചി അങ്ങോട്ട് ചെല്ലുന്നേ. അപ്പച്ചൻ കൂടെ പോ. മാടി
2: മോളെ. വല്യപ്പച്ചൻ.
3: ഇതേപോലെ തന്നെ സരസ്വതിയുടെ അച്ഛനും മാമിയും അവരുടെ വീട്ടിലെത്തി. അങ്ങനെ ഒരു കുഞ്ഞു ജനിച്ചതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്ന് അവർ കരുതി.
2: ഇപ്പൊ എന്നാ പറയുന്നു? അപ്പച്ചനായി, അമ്മച്ചയായി, ബന്ധുക്കളെല്ലായി. ഞാൻ പറഞ്ഞില്ലായോ എന്റെ മോള് ഭാഗ്യവതിയാണെന്ന്?
4: പക്ഷെ ആരും അങ്ങോട്ട് തുറന്നു പെരുമാറി തുടങ്ങിയിട്ടില്ല.
2: അത് പിന്നെ അങ്ങനല്ലായോ? ഒന്നൊന്നര കൊല്ലമായിട്ട് മനസ്സ് സൂക്ഷിച്ചിരുന്ന വാശിയും വൈരാജ്യവും പെട്ടെന്ന് മാറുമെന്ന് സമയമെടുത്തിട്ടില്ലയോ? സത്യത്തിൽ എന്നാ പോക്കിത്രമാടി നമ്മൾ കാണിച്ച്? ഒരു ശുദ്ധ ബ്രാഹ്മണ കുടുംബത്തിൽ പറഞ്ഞൊരു പട്ടത്തെ കുട്ടിയെ ഒരു നസ്രാണി ചെറുക്കാൻ തട്ടിക്കൊണ്ടുവന്ന് വെച്ചാൽ?
4: തട്ടിക്കൊണ്ടുപോയെന്നല്ലോ, ഇറങ്ങി വന്നല്ലേ.
2: അതെ, പക്ഷെ പുറമേ നിന്ന് വെച്ചിട്ട് ചോദിക്കേ. കുടുംബത്തിൽ പറഞ്ഞത് സഹിക്കാൻ പറ്റൂ?
4: അത് ശരിയാ.
2: എന്നാ വാഴകയാണേലും ഇത്രത്തോളം ആയല്ലോ. ഇനിയാണ് നമ്മൾ യഥാർത്ഥ സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കാൻ പോകുന്നത്.
3: പക്ഷേ പുതിയ പ്രശ്നങ്ങൾക്കുള്ള തുടക്കം മാത്രമായിരുന്നു അതെല്ലാം. ജാതിമത വ്യത്യാസങ്ങളെ അംഗീകരിക്കാൻ തോമസിനെയും സരസ്വതിയെയും പോലെ ഇരുവരുടെയും വീട്ടുകാർക്കായില്ല. ഒരു കൂട്ടർ ഗായത്രി മന്ത്രവും ജപിച്ച് മുറ്റത്ത് കോലവും വരച്ചിരുന്നപ്പോൾ മറുകൂട്ടർ പ്രാർത്ഥനയും മറ്റാചാരങ്ങളുമൊക്കെയായി കഴിഞ്ഞുകൂടാൻ തന്നെ തീരുമാനിച്ചു.

0: ಹೆಸರ ಪೂಜಿದೇ ಶಂಖ ಚಕ್ರ ಗದಗಸ್ತೆ ಮಹಾಲಕ್ಷ್ಮಿ ನಮಸ್ತುದೇ ನಮಸ್ತೆ ಗರುಡಾರುಡೇಳೊಳಾ ಸುರಭಂಗಿರಿ ಸರ್ವಭಾವಹರಿ ದೇವಿ ಮಹಾಲಕ್ಷ್ಮಿ ನಮಸ್ತುದೇ ಸರ್ವಜ್ಞೆ ಸರ್ವಜ್ಞೆ ಸರ್ವರದೇ
1: സർവദുഃഖം അവര് പൂജ മന്ത്രം ഒക്കെ തുടങ്ങി
2: എന്റെ ഈശോ ഇനിയിപ്പൊ എന്നാ ചെയ്യും
1: എന്നാ ചെയ്യാനാ നമുക്ക് നമ്മുടെ പ്രാർത്ഥന
0: ലക്ഷ്മി നമോസ്തുതേ.

0: അപ്പത്തിനാണ് എവിടെ നിൽക്കുന്നത്?
1: നിന്നെ കാണാൻ തന്നെ. വീട്ടിൽ വെച്ച് കാണാനും സൗകര്യമായിട്ട് സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. നിന്റെ ഭാര്യ വീട്ടുകാരുടെ കണ്ണില്ലേ, ഞങ്ങളൊക്കെ വെറും ഏഴാം കൂലികളാണല്ലോ.
0: അങ്ങനൊന്നും ഇല്ല അപ്പച്ച.
1: അല്ല, എനിക്കറിയാം നിന്നെക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുള്ളവരാണല്ലോ. ഏതായാലും നിന്റെ വാശി ജയിച്ചു, നീ വിചാരിച്ചൊക്കെ നടന്നല്ലോ. അപ്പച്ചൻ തോറ്റു എന്ന് തന്നെ കരുതിക്കോ, അല്ലെങ്കിൽ നാണമില്ല അതിന്റെ പടികേറി വരത്തില്ലല്ലോ.
0: അപ്പച്ചൻ എന്നാ ഉദ്ദേശിച്ചായി പറയുന്നത്?
1: ഇപ്പൊ തന്നെ നിന്റെ അമ്മച്ചിയെ ഓർത്തിട്ടാ ഞാൻ നിന്റെ വീട്ടിൽ വന്നത്. അവളൊരു ഹൃദ്രോഗി ആയി പോയില്ലേ?
0: അമ്മച്ചിക്ക് ഹൃദ്രോഗോ? വടിയാ, എത്ര ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചിക്ക് വെറും ഗ്യാസിന്റെ ഉപദ്രവമാണെന്ന്.
1: ഗ്യാസ് തന്നെ, പക്ഷെ അതിൽ നിന്ന് ഹൃദ്രോഗം ഉണ്ടായി കൂടുന്നില്ല. മനസ്സിന് വിഷമം തട്ടാൻ നോക്കണ്ടേ നമ്മളൊക്കെ അല്ലേ. ഏതായാലും ഞാൻ തിരിച്ചു പോവുക. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കണ്ടിടാന്ന് വിചാരിച്ചു അത്ര തന്നെ.
0: രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാൻ പറ്റാ?
1: വേണ്ട വേണ്ട വേണ്ട, നീയും നിന്റെ ഭാര്യ വീട്ടുകാരുമായിട്ട് സ്വൈരമായിട്ടും കഴിഞ്ഞോണ്ടാ മതി. ഉണ്ടല്ലോ നാലുപുഴ നാക്കുമായിട്ടൊരു തള്ളച്ചിയും കൂടെ കുറെ എണ്ണവും. നിന്റെ ഭാര്യയ്ക്കും അവരോടൊക്കെ തന്നെയാ വലിയ കാര്യം.
0: ഓ അപ്പച്ച, അപ്പച്ച ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. അവളൊരു സാസുവ, നിങ്ങളോടൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞുകൂടാ. ഏതാ പേടിയുണ്ടാ?
1: പേടിയും തിക്കാരും ഒക്കെ എനിക്ക് തിരിച്ചറിയാം. നിന്റെ അമ്മച്ചിക്ക് നിന്നോടുകൂടി താമസിച്ചുള്ള പൂരി മതിയാകുമ്പോ ഒരു ബസ് കയറ്റി അങ്ങ് അയച്ചേരെ. പിന്നെ നിനക്ക് അപ്പച്ചനെ കാണണം തോന്നുമ്പോ അങ്ങോട്ട് വരാം. ആ വീടിന്റെ വാതിൽ ഒരിക്കൽ നിന്റെ മുമ്പ് ഞാൻ കൊട്ടി അടച്ചടാ. പക്ഷേ എന്റെ മനസ്സ് വലുതായത് കൊണ്ട് ഞാനതിപ്പോ തുറന്നിട്ടിരിക്കുക.
0: എന്നാ ഞാൻ ബസ് സ്റ്റാൻഡിൽ വരാം.
1: വേണ്ട വേണ്ട, ബസ് സ്റ്റാൻഡ് എനിക്കറിയാം. ബസ് കണ്ടാ തിരിച്ചറിയുകയും ചെയ്യാം. തൽക്കാലം നിന്റെ സഹായം ആവശ്യമില്ല.
2: വീട്ടുകാർ തമ്മിലുള്ള ഈ രസക്കുറവ് കണ്ടില്ല എന്ന് നടിക്കാൻ തോമസും സരസ്വതിയും തീരുമാനിച്ചു. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും പെരുമാറണമെന്നില്ലല്ലോ, അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട എന്ന് തോമസ് സരസ്വതിയെ പറഞ്ഞു മനസ്സിലാക്കി. ഈ വീട്ടിൽ ജാതിയും മതവും ഒന്നുമില്ല എന്നും ആർക്ക് വേണമെങ്കിലും ഏത് ദൈവത്തെയും എപ്പോൾ വേണമെങ്കിലും പൂജിക്കാമെന്നും തോമസ് ഇരു വീട്ടുകാരോടും പറയുകയുണ്ടായി. മറ്റുള്ളവർക്ക് സമചിത്തതയോടെ പെരുമാറാൻ കഴിയാത്തിടത്ത് തങ്ങൾ കണ്ടറിഞ്ഞു പെരുമാറിയാൽ ഒരു മാറ്റമുണ്ടാകുമെന്ന് അവർ ധരിച്ചു. അതുകൊണ്ടാണ് സരസ്വതിയുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് അവർ ഒരുമിച്ചു പോയത്. എന്നാൽ ഉച്ചഭക്ഷണം കഴിക്കാൻ എല്ലാവരുടെയും ഒപ്പമിരുന്ന തോമസിനെ ചിലർ അവഹേളിച്ചു. ഇത് അയാളിൽ ഒരു മുറിവുണ്ടാക്കി.
3: ഒന്നും കഴിച്ചില്ലല്ലോ.

0: അവിടെ പോയിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. സംസ്കാരമല്ല ഒന്നിനും, അതുകൊണ്ടാ. ഇനി ഇങ്ങനെ ഒരു കാര്യത്തിനും നമുക്ക് പോണ്ട. ഇങ്ങനൊന്നും പറയാണ്ടിരിക്കുമ്പോഴാ എനിക്ക് വിഷമം.
1: ഒന്നെനിക്ക് മനസ്സിലായി, ചില അവസരങ്ങളിലെങ്കിലും നമ്മൾ രണ്ടും രണ്ടാ. എത്ര ശ്രമിച്ചാലും
0: അല്ല, നമ്മൾ രണ്ടും ഒന്നാ. എന്തിനെങ്കിലും വേണ്ടാത്തൊക്കെ പറയുന്നേ, ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ പോയത്. നേരിട്ട് ക്ഷണിച്ചതാണ്, സമുദായം അംഗീകരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു ആരാ? എന്നിട്ടിപ്പോ ഓരോന്ന് പറഞ്ഞു എന്നെ.
1: എന്നാതിനാ കരയുന്നേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ലല്ലോ. ആ കഴിഞ്ഞാ കഴിഞ്ഞു, സാരമല്ലേ.
2: ദിനം പ്രതി കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു. റോസിയും അമ്മച്ചിയും കൂടി കുറച്ചു മീൻ വാങ്ങി വെക്കാൻ ശ്രമിച്ചത് വലിയ വഴക്കുകൾക്കിടയായി. ഇരുകൂട്ടരെയും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാതെ തോമസും സരസ്വതിയും പാടുപെട്ടു. സരസ്വതിയുടെ

0: വീട്ടുകാരെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ റോസി തന്റെ അമ്മായിയമ്മ വെറോണിക്കയുടെ സഹായം തേടി. വെറോണിക്ക പറഞ്ഞുകൊടുത്ത ബുദ്ധിയാണ് കുട്ടിയുടെ മാമോദീസ് നടത്താൻ തോമസിനെ പ്രേരിപ്പിക്കുക എന്നത്.
1: ഇക്കാര്യം പറയാനാണെങ്കിൽ അപ്പത്തിനോടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. മോള് ജനിക്കുന്നതിന് മുമ്പേ ഞാനും സരസും കൂടെ തീരുമാനിച്ചതാ അവൾ ഒരു മതത്തിലും പെടുത്തുകയല്ലാതെ.
2: തോമസ് കുട്ടി, നിനക്കൊരു തോന്നലുണ്ട്. നീ വിചാരിക്കുന്ന ഒക്കെ ശരിയാ. അല്ല, എന്നാ കണ്ടിട്ടാ നീ മോളെ മാമോദീസ മുക്കണ്ടെന്ന് പറയുന്നേ? നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിന് വേണ്ടി അപ്പച്ചൻ ഇങ്ങനെ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, നിന്റെ നാല് കാശ് കിട്ടാൻ വേണ്ടിട്ടാ ഈ പറയുന്നേ? നിനക്ക് നിന്റെ കുഞ്ഞിനോടുള്ള അത്ര സ്നേഹം എനിക്ക് നിന്നോടുമുണ്ട്. അതുകൊണ്ടാണ് പലതവണ വേദനിപ്പിച്ചിട്ടും നിന്നോട് എനിക്ക് വെറുപ്പ് തോന്നാത്തത്.
1: അപ്പച്ച എന്നെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്നോളാ സരസ്. അവക്ക് സഹിക്കാൻ ഒക്കത്തില്ല. അവളെ വേദനിപ്പിക്കുന്ന ഒന്നും എന്നെ കിട്ടില്ല.
2: അവള് ബുദ്ധിയുള്ളോളാ, അവക്ക് പറഞ്ഞാ മനസ്സിലാവും. ഇപ്പോഴത്തെ ഈ ചോരത്തളത്തിന് ഞങ്ങൾ പറയുന്നതിൽ ഒന്നും ഒരു അർത്ഥവുമില്ലെന്ന് നിനക്ക് തോന്നും. പക്ഷെ ഒരു 16 കൊല്ലം കഴിഞ്ഞാറത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ.
1: 16 കൊല്ലം കഴിഞ്ഞാൽ
2: ഇന്നത്തെ ഈ മനഃശക്തി അന്ന് നിനക്ക് ഉണ്ടാവണമെന്നില്ല. ആണാണെങ്കിൽ പോട്ടെന്ന് വെച്ചാ, ഇത് പെൺകുട്ടിയാ. മാനം മര്യാദയായിട്ട് ഒരു കല്യാണാലോചന വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അഥവാ വരികയാണെങ്കിൽ തന്നെ ഏത് ജാതിക്കാർക്ക് കൊടുക്കും? നീ അന്യജാതിയിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയത് കൊണ്ട് നിന്റെ പെങ്ങക്ക് വരുന്നില്ല എന്നൊരു ആലോചന പിന്നെയാ. ഒന്നും വേണ്ട, നീ ഒരു സ്കൂൾ മാസ്റ്ററല്ലേ. ഒന്നാം ക്ലാസ്സിൽ കുഞ്ഞിനെ ചേർക്കാൻ വരുമ്പോ ജാതി എഴുതുന്ന കാലത്ത് നീ എന്താ എഴുതുക? മാമോദീസ മുക്കിയത് കൊണ്ട് കാഴ്ചയ്ക്കോ ജീവിതത്തിനോ ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. ആ ചടങ്ങ് അങ്ങ് തീരും, അത്ര തന്നെ. മോനെ, ഒരാവേശത്തിന് നമുക്ക് പലതും തോന്നും. നിന്റെ ജീവിതം കൊണ്ട് നീ എങ്ങനെ വേണം കളിച്ചോ, പക്ഷേ ആ കുഞ്ഞിന്റെ ഭാവി നോക്കണം.
1: അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സരസു?
2: എടാ, ആണുങ്ങൾ തീരുമാനിക്കും, പെണ്ണുങ്ങൾ അനുസരിക്കും. അതാ അപ്പനപ്പുപ്പന്മാരായിട്ട് നമ്മുടെ കുടുംബത്തിലെ വഴക്കം. താമരശ്ശേരി കുര്യച്ചന്റെ മകൻ തോമസ് കുട്ടിയാ നീ, അത് മറക്കണ്ട.

0: എന്താ ഇവിടെ വന്നിരിക്കുന്നത്?
1: ഒന്നുമില്ല,
0: ഞാൻ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും ഊണ് കഴിക്കുന്നില്ല, ഉറങ്ങണില്ല, പഴയ സന്തോഷമൊക്കെ പോയി.
1: വെറുതെ തോന്നാ, ഞാനേ ആലോചിക്കായിരുന്നു.
0: എന്താ?
1: നമ്മുടെ മോടെ കാര്യം, അവക്ക് നമുക്കൊരു നല്ല പേരുണ്ടായോ?
0: പേര് നേരത്തെ കണ്ടു വെച്ചിട്ടില്ലേ, വനിത.
1: അത് പോരാ, നമ്മൾ ഈ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോ ഏതാ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടെന്ന് വെക്കുക, ജാതി എന്താന്ന് അതിനകത്ത് എഴുതണം, സ്കൂളിൽ ചേർക്കുമ്പോഴും അപേക്ഷാ ഫോറത്തിനകത്ത് മതത്തിന് പ്രത്യേക കോളുണ്ട്, എന്ന് വേണ്ട ജോലി, വിവാഹം എല്ലാത്തിനും ഇതൊരു പ്രശ്നമാവും.
0: മാറ്റം ഉണ്ടാക്കാൻ നമ്മളെങ്കിലും ശ്രമിക്കണ്ടേ?
1: അതെ അതെ, നമ്മളായിട്ട് എങ്ങനെയാന്നാ, നമ്മൾ ഒറ്റപ്പെട്ടു പോവും. ഇപ്പൊ തന്നെ അപ്പച്ചനും അമ്മച്ചേക്കും ഒന്ന് ഇണങ്ങി വന്നിട്ടേ ഉള്ളൂ.
0: ഇനി എന്ത് ചെയ്യണം?
1: നമുക്ക് മോളെ പള്ളിയിൽ കൊണ്ടുപോയി മാമോദീസ മുക്കിയാലോ?
0: വേണ്ട.
2: വീട്ടിലെ താളം തെറ്റിയത് ശ്രീനിവാസ ഭാഗവതർക്ക് മനസ്സിലായി. പിറ്റേന്ന് തന്നെ അയാൾ അവിടം വിട്ടിറങ്ങി. അതിനു പുറമെ തോമസിന്റെ വീട്ടുകാർ ഇറങ്ങിയത് തോമസിന് സഹിക്കാനായില്ല. കുഞ്ഞിന്റെ മാമോദീസ ചടങ്ങ് നടത്താൻ തന്നെ അയാൾ തീരുമാനിച്ചു. സരസ്വതിയോട് വഴക്കുണ്ടാക്കി അയാൾ സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി. തോമസിന്റെ വീട്ടുകാരെല്ലാം അയാളെ പിന്തുണച്ചു. അങ്ങനെ ആദ്യമായി തോമസും സരസ്വതിയും പിരിഞ്ഞു. അതിൽ അവർ മാത്രം സങ്കടപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തോമസിന്റെ തറവാട്ടിലേക്ക് ഈനാശു എത്തി. അയാൾക്ക് തോമസിനോടായി കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു.
3: ഞാനേ നിന്റെ വീട്ടിൽ പോയിട്ടാ വരണത്. അന്ന് നീ എല്ലാവരും എതിർത്ത് അന്യജാതിപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയെന്ന് കേട്ടപ്പോ എനിക്ക് നിന്നോട് ഇത്തിരി ബഹുമാനം തോന്നിയിരുന്നു. ബഹുമാനം മാത്രമല്ല, കുറച്ച് അസൂയയും. ഇപ്പൊ അതൊക്കെ പോയിട്ട്
1: അളയാ, ഞാൻ അതിനെ അങ്ങനെ
3: ഒന്നും പറയണ്ട. എടാ, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമുക്കൊരൊറ്റ അഭിപ്രായം ഉണ്ടാവാൻ പാടുള്ളൂ, ആടിക്കളിക്കരുത്.
2: ഈനാശു പോയപ്പോൾ കൂടെ ഭാര്യയെയും അമ്മയെയും കൊണ്ടുപോകാനും അയാൾ മറന്നില്ല. തോമസിനെ കാണാതെ സരസ്വതി വല്ലാതെ വേദനിച്ചു. അവളുടെ വീട്ടിലാണെങ്കിൽ കുട്ടിക്കായി ബ്രാഹ്മണ വിധിപ്രകാരമുള്ള ആചാരങ്ങൾ നടത്തുന്നതിനുള്ള ആലോചനകളിലായിരുന്നു. എല്ലാം കണ്ടും കേട്ടും സഹികെട്ട് ഒടുവിൽ സരസ്വതി ആത്മ

0: ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അപ്പുക്കുട്ടനിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ തോമസ് ആശുപത്രിയിലെത്തിയപ്പോഴേക്കും സരസ്വതി അപകടനില തരണം ചെയ്തിരുന്നു. കുട്ടിയെ കയ്യിലെടുത്ത് പുറത്തു കൂടിയിരിക്കുന്ന എല്ലാ വീട്ടുകാരോടുമായി അയാൾ അവരുടെ നയം വ്യക്തമാക്കി.
1: സരസ്വതി എന്റെ ഭാര്യയാന്നേ.
2: ആമാ,
1: ഇത് എന്റെ ചോരയെ പറഞ്ഞ കുഞ്ഞാന്നേ.
2: അതെ.
1: ആ, എന്നാല് ഞാനും സരസ്വും ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം ജീവിതത്തിന്റെ ഒരു വലിയ പങ്ക് കഴിഞ്ഞു. വല്യപ്പച്ചനും വല്യമ്മച്ചിയും മാമിയൊക്കെയായി. ഞങ്ങളൊന്ന് തുടങ്ങിയിട്ട് അപ്പന്റെ അമ്മയുടെ സ്നേഹമറിഞ്ഞ് വളരാൻ ഈ കുഞ്ഞിനെ നിങ്ങളൊന്ന് അനുവദിക്കണം. എല്ലാരൂടെ ചേർന്ന് എന്റെ സരസ്വിനെ ഗതിയാക്കിയില്ലേ? ഇനി അത് വേണ്ട.
3: മാപ്പിളെ, ചച്ചു ഞങ്ങളുടെ മോളാണ്. മോനെ തോമസൂട്ടി.
1: അമ്മച്ചി ആരെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ പറഞ്ഞതല്ല. വരികയോ കൂടുകയോ എന്തു വേണമായിരിക്കും. ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരെയും വേണം ഒരു പരിധി വരെ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ജീവിക്കാൻ വിട്ടേ.
4: തോമസൂട്ടി, ഇപ്പൊ എനിക്ക് നിന്നോട് വീണ്ടും ബഹുമാനം തോന്നി തുടങ്ങി. പെങ്ങളെ, ഇന്നത്തെ വണ്ടിക്ക് തന്നെ പോവല്ലേ? അല്ലേ സ്വാമി? അപ്പച്ച, അമ്മച്ചി, നിങ്ങൾ എന്റെ ടെമ്പോ കയറിക്കോ, ഞാൻ കൊണ്ടാക്കി തരാം. റോസി, ഇവരൊന്ന് പിടിച്ചു കയറ്റി
5: കലക്കിട്ടോ.
1: ഇനി ഇവിടെ നമ്മൾ മാത്രം. നമ്മളും നമ്മുടെ ഈ പുന്നാരമോളും മാത്രം. വനിതേ,
0: മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിനും ഐക്യത്തിനും മതത്തിനപ്പുറം മനസ്സിനാണ് സ്ഥാനം എന്ന സന്ദേശത്തോടുകൂടിയാണ് സസ്നേഹം അവസാനിക്കുന്നത്. വ്യത്യാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ മറ്റൊന്നും ഒരു തടസ്സമാകില്ല. സസ്നേഹം എന്ന ചിത്രം ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നീ പരിപാടിയിൽ കേൾക്കാം ചങ്ങമ്പുഴ എഴുതിയ കവിത. ആലാപനം വി മധുസൂദനൻ നായർ. കവിത ആ പൂമാല.

കാവ്യലയനത്തിന്റെ തോരാമഴയത്ത് പെയ്തൊഴിയാതെ എന്ന പരിപാടിയിലൂടെ നമുക്ക് വീണ്ടും ഒത്തുചേരാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.